0: കളായി ഹുദും,
1: കളായി ഹുദും. അമേരിക്കൻ ഇനോദ്യായിക്ക് മെഗാഹാർട്സ് ദിവേ എഫ്എം.
2: ദിവേ എഫ്എം നോദ്യായിക്ക് മെഗാഹാർട്സ് ദിവേങ്ക മണിഫു എഫിൽവ ദിനമുഗ അബദുസ്.
3: ನುದಿಹೆ ಏಕೆ ಮೆಗಾಹರ್ಟ್ಸ್ ದಿವೆಹೆ ಎಫ್ಎಂಗೆ ಕೊಮ್ಮೆ ಗಡಿಯರೆಗೆ ಫುರತಮದ ವೇಕವೆಸ್ ದಿವೆಹೆ ಅಮಿಲ್ಲರಾಗಿ.